0: ഉപമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമീ പമാവ് നുസലകിൽ മരണയട്ട് കറുണുവാൻമീ എഹയിൻ പിങ്വത്ത് നുപമാ ഊവോ നുമെരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർണ്ണ
1: സുതിര കുവാൻ പെതലിയ.

നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലകിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിൻവത്ത് നൊപ്പമാ ഊവോ നുമെരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദവർ.

ജമം പുണ്യ ഗുണോ വില്ലനവി തരംഗിത്ത മംഗളനേ യുവതി പതിതാ തുതാ വെന്നതാ ഹരി ജമം പുണ്യ